0: National Testing Agency warned students and parents against submitting fake or AI-generated OMR sheets for scrutiny, says such acts can invite legal action. CBSE declares results of Class 10 Second Board Examination 2026. Sri Amarnath Ji and Vaishno Devi Yatras temporarily suspended due to rough weather forecast. And England beat France 6-4 in thrilling third place match to secure bronze medal in FIFA World Cup 2026. Argentina to take on Spain in final tonight. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി ഭദ്രാവതി ശിവമൊഗ്ഗം. ചിത്രഗീതകളും ആത്മീയതയ ചിത്രഗീതകളെന്ന് കേൾക്കിന്റെ മുൻചെ ആകലെ വിഷയവനെ കൊട്ടിദ്ദേ ഡേരെ ഹൂ ആ അദ്ഭുതവാദ ഹൂറി വിശേഷവായി ജൂലൈ തിങ്കളിൽ എല്ലാര മനെ ഹിന്ദെ മുന്തെ എല്ലാം ഒന്ന് വിശേഷത അലങ്കാര മാതിരത്തെ നാച്ചുറൽ കലർ നാച്ചുറൽ ഹൂ അദ്ഭുതവാദ ഇടീ മുടികെ ഒന്ന് ഹൂവു അഷ്ടകല ഇരുത്തെ ಪೂಜೆಯಿಂದ ಹಿಡಿದು ಎಲ್ಲದಕ್ಕೂ ಭಾಳ ವಿಶೇಷವಾದ ಹೂವು ಕಲರ್ ಕಲರ್ ಹೂಗಳು. ಈ ಹೂವಿನ ವಿಶೇಷವಾಗಿ ಡೇರೆ ಹೂವಿನ ವಿಶೇಷತೆ ಮತ್ತು ಅನುಭವವನ್ನು ಹಂಚಿಕೊಳ್ಳಿ ಅಂತ ಹೇಳಿದ್ದೆ. ಸಾಕಷ್ಟು ಸಂದೇಶಗಳು ಬಂದಿದ್ದಾವೆ, ಎಲ್ಲ ಸಂದೇಶಗಳನ್ನು ಕೂಡ ಓದ್ತೇನೆ. ಮೊದಲಿಗೆ ಒಂದು ಗೀತೆಯನ್ನು ಕೇಳಿ ಬರೋಣ.